മാറിടും, അത് ജപവീടായി മാറിടും എന്ന് ചൊല്ലി അന്ന് കൃപാസനപതിയ ആരാധിക്ക കൂടി വന്നിരിക്കോ. അവർ കൃപാസനപതി, അവർ മുത്തൊഴിലോൻ, അവർ സർവലോകാധിപർ, സർവത്തെയും പഠിത്തവർ, സന്തോഷം.

ഹല്ലേലൂയ. അവരെയേ തന്നുവിട്ടാൽ പിതാവാകിയ ദൈവം തന്നുടേ ഒരേ പേരാണ് കുമാരനാകിയ യേശുവയെ നമുക്കാക തന്നുവിട്ടാൽ അവരെയേ തന്നവർ അവരോടുകൂടെ മറ്റ എല്ലാവറ്റെയും നമുക്ക് അറിയാതിരുപ്പത് എപ്പടി ഇത് കാലവേളയിൽ അവിടെയേ ദൈവസമൂഹത്തിൽ മുഴന്താൻ പടിയിട്ട് എന്നെ പാക്കുറപ്പ ഉങ്ങൾക്ക് അവളോ ആസപ്പ എന്നെ സ്വന്തം കൊണ്ട ദൈവമേ ഉങ്ങളെ മനതാ പോറ്റുകരോ ഉങ്ങളവായ വാഴ്ത്തുകരോ